പറയാൻ ഈ കാലത്ത് കാണുമ്പോൾ ടൈമിംഗ് വിടുക. ജീവൻ ഗുരുക്കാരാകാൻ വേണ്ടി കാണുമ്പോൾ എന്നാൽ നീ പറയാ